0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ഘാനയിൽ പുതിയതായി ഒരു രൂപത കൂടി. കിഴക്കൻ ഘാനയിൽ സ്ഥിതി ചെയ്യുന്ന ഡോൺകോർ ക്രോമിലെ അപ്പസ്തോലിക വികാരിയാത്തിനെ അതേ പേരിലും പ്രാദേശിക ഘടനയിലുമുള്ള ഒരു രൂപതയായി ലിയോ 14 പാപ്പ ഉയർത്തി. മെയ് മാസം 12 തീയതിയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. അതേസമയം രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി SVD സഭാംഗമായ മോൺസിഞ്ഞോർ ജോൺ അൽഫോൺസ് അസീദുവിനെയും പാപ്പ നിയമിച്ചു. വൈശാഖ് ദിന ആശംസകൾ ബുദ്ധമത വിശ്വാസികൾക്ക് നേർന്ന് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി. നിരായുദ്ധീകരിക്കപ്പെട്ടതും നിരായുദ്ധീകരിക്കുന്നതുമായ സമാധാനത്തിനായി ക്രൈസ്തവരും ബുദ്ധമത വിശ്വാസികളും എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമായ വെസാഖ് അഥവാ വൈശാഖ് ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി സന്ദേശം പ്രസിദ്ധീകരിച്ചു. മെയ് മാസത്തിലെ പൗർണമി നാളിലാണ് വെസാഖ് ദിനാഘോഷം. ശ്രീബുദ്ധന്റെ ജനനം, ജ്ഞാനോദയം, മഹാപരിനിർവാണം എന്നിവയാണ് ഈ ദിനത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്. ഈ വിശേഷ ദിവസം ജ്ഞാനത്തിന്റെയും അനുകമ്പയുടെയും സമാധാനത്തിന്റെയും പാത പുതുക്കുവാനുള്ള ക്ഷണമാണ് ഏവർക്കും നൽകുന്നതെന്ന് സന്ദേശത്തിന്റെ ആമുഖത്തിൽ എടുത്തു പറഞ്ഞു. സമാധാനം എന്നത് യുദ്ധത്തിന്റെ അഭാവം മാത്രമല്ല, മറിച്ച് മനുഷ്യഹൃദയത്തിൽ വാസമുറപ്പിക്കേണ്ടുന്ന ഒരു ദാനമാണെന്നും അത് ഏവരെയും പ്രബുദ്ധമാക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ശാന്തവും ശക്തവുമായ ഒരു സാന്നിധ്യമാണെന്നും സന്ദേശത്തിൽ അടിവരയിട്ട് പറയുന്നു. സമാധാനം നിത്യതയുടെ ശ്വാസമാണ് എന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും സന്ദേശം ഉദ്ധരിക്കുന്നു. യുദ്ധങ്ങൾ, അക്രമം, വർദ്ധിച്ചുവരുന്ന വംശീയ മതദേശീയത, മതത്തിന്റെ പേരിലുള്ള വക്രതകൾ എന്നിവ ഇന്ന് മനുഷ്യരാശിയെ ഏറെ മുറിവേൽപ്പിക്കുന്നുവെന്നും അതിനാൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തിരത ഏറെ ആവശ്യമാണെന്നും സന്ദേശത്തിൽ ആഹ്വാനം ചെയ്യുന്നു. മാനവികതയും വിശ്വാസവും ആഴത്തിൽ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് അനുകമ്പ കർദിനാൾ കൂവക്കാട്. മെയ് മാസം 11-12 തീയതികളിൽ റോമിൽ വെച്ചു നടക്കുന്ന വത്തിക്കാനിലെ മതാന്തര സൌഹാർദ്ദത്തിനുള്ള ഡിക്കസ്റ്ററിയും റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഫെയ്ത്ത് സ്റ്റഡീസും തമ്മിലുള്ള 8th സംവാദ പരിപാടിയിൽ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് സംസാരിച്ചു. ആധുനിക കാലത്തെ മാനുഷിക അനുകമ്പയും സഹാനുഭൂതിയും എന്നതാണ് സംവാദത്തിന്റെ പ്രമേയം. നിരവധി വിള്ളലുകൾ അടയാളപ്പെടുത്തിയ ഒരു ലോകത്ത് പരസ്പരം പങ്കുവയ്ക്കുന്ന ബോധ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ചയെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ അന്തസ്സും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോടുള്ള കരുതലും ഒരു സാർവത്രിക ഭാഷയാണെന്നും ഇത് ക്രിസ്ത്യൻ മുസ്ലിം മതപാരമ്പര്യങ്ങളുടെ അനിവാര്യമായ ഒരു സ്തംഭമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ന് ലോകം ഏറെ പുരോഗമിച്ചുവെങ്കിലും വികസിത സമൂഹങ്ങളിൽ ഏറ്റവും ദുർബലരായ അംഗങ്ങളെ അനുഗമിക്കുവാനും പരിപാലിക്കുവാനും പിന്തുണയ്ക്കുവാനും ആളുകൾ നിരക്ഷരരാണ് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും കർദിനാൾ അനുസ്മരിച്ചു. ഈ വാക്കുകൾ ഏവരെയും വെല്ലുവിളിക്കുന്നുണ്ടെന്നും തമസ്കരിക്കപ്പെട്ട ഒരു ജ്ഞാനം വീണ്ടും കണ്ടെത്തുവാൻ ഇക്കൂട്ടർ നമ്മെ ക്ഷണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ദുർബലരായവരെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. വത്തിക്കാൻ ബാങ്കിന്റെ 2025 വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. മെയ് മാസം 11 തീയതി തിങ്കളാഴ്ച വത്തിക്കാൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വർക്ക്സ് ഓഫ് റിലീജിയന്റെ 2025 വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. റിപ്പോർട്ടനുസരിച്ച് 2025 വത്തിക്കാൻ ബാങ്കിന് 51 മില്യൺ യൂറോയുടെ അറ്റാദായം രേഖപ്പെടുത്തി. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 55.5% വർദ്ധനവും കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഫലവുമാണ്. മെച്ചപ്പെട്ട പ്രവർത്തനവും സജീവവും അച്ചടക്കമുള്ളതുമായ കാര്യനിർവഹണം, അനുകൂലമായ വിപണി സാഹചര്യങ്ങൾ, ഇടപാടുകാരുടെ ആസ്തികളിലെ വർദ്ധനവ് എന്നിവയാണ് ഈ നേട്ടത്തിന് സഹായകരമായതെന്ന് ഭരണ നേതൃത്വം പങ്കുവച്ചു. സാമ്പത്തിക അസമത്വം ക്ഷേമ പരിപാടികളെ ദുർബലപ്പെടുത്തുന്നു. സാമ്പത്തികമായ അസമത്വങ്ങൾ കുട്ടികളുടെ ഇടയിൽ പ്രത്യേകമായും വികസിത രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലെ കുട്ടികളുടെ ക്ഷേമത്തെ സാമ്പത്തിക അസമത്വം ദുർബലപ്പെടുത്തുന്നുവെന്നും ഈ രാജ്യങ്ങളിലെ 5-ൽ 1 കുട്ടി വരുമാന ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്നും എടുത്തു പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

സുഭാഷിതങ്ങളുടെ പുസ്തകം 22 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. യുവജനങ്ങൾക്കും അനുഭവജ്ഞാനം കുറഞ്ഞവർക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന സുഭാഷിത ഗ്രന്ഥത്തിൽ 1 മുതൽ 9 വരെയുള്ള ആമുഖഭാഗത്തിനു ശേഷം വരുന്നതും സോളമന്റെ സൂക്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 10 മുതൽ 22 അധ്യായം 16 വാക്യം വരെ ഉള്ളതുമായ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളും 22 അധ്യായത്തിന്റെ 2 പകുതിയിൽ തുടങ്ങി 24 അധ്യായം 22 വാക്യത്തിൽ അവസാനിക്കുന്നതുമായ ജ്ഞാനികളുടെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തിന്റെ ആരംഭവുമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ള 22 അധ്യായത്തിൽ നാം വിചിന്തന വിഷയമാക്കുന്നത്. ധനികരും ദരിദ്രരും തമ്മിലുള്ള ബന്ധത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ, ജ്ഞാനം സ്വന്തമാക്കി വിവേകപൂർവം ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം, പാപത്തിലേക്കുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറേണ്ടതിന്റെ ആവശ്യം തുടങ്ങി മക്കളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഉദ്ബോധനങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത്. 17 വാക്യം മുതലുള്ള 2 ഭാഗത്താകട്ടെ, ജ്ഞാനം ഉള്ളിൽ സ്വീകരിച്ച് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് വിവേകപൂർവം പെരുമാറേണ്ടതിന്റെ പ്രാധാന്യമാണ് നാം കാണുക. രാജാവിന്റെയും ദൈവത്തിന്റെയും മുന്നിൽ സ്വീകാര്യതയും സ്ഥാനവും ലഭിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണിവ. സോളമന്റെ സൂക്തങ്ങളുടെ അവസാന ഭാഗം. ആമുഖമായി നാം കണ്ടതുപോലെ സോളമന്റെ സൂക്തങ്ങൾ ഒരുമിച്ചു ചേർത്തിട്ടുള്ള സുഭാഷിത ഗ്രന്ഥത്തിന്റെ 2 ഭാഗത്തിലെ അവസാന ഉപദേശങ്ങളാണ് ഈ അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത്. സുദീർഘമായ ഒരു ക്രോഡീകരണത്തിന്റെ കൂടി ഭാഗമായ ഈ പുസ്തകത്തിലെ മറ്റ് അധ്യായങ്ങളിലെന്ന പോലെ വിഭിന്നമായ ചിന്തകളാണ് ഇവിടെയും ചേർത്തുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. സമ്പത്തിന്റെ മൂല്യവും ശരിയായ ഉപയോഗവും എന്നാൽ അതിനേക്കാൾ വിലയേറിയ സത്കീർത്തിയുമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്ന ഒരു ചിന്ത. സമ്പത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സത്കീർത്തിയെന്ന ചിന്തയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. സ്വർണത്തെയും വെള്ളിയേയുംക്കാൾ വിലയേറിയ സ്വഭാവസവിശേഷതയാണ് ദയയെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് സൃഷ്ടിച്ചവരെന്ന നിലയിൽ ധനികരും ദരിദ്രരും തുല്യരാണ്. എങ്കിലും വിനയവും ദൈവഭക്തിയും നിറഞ്ഞ ജീവിതശൈലിക്കുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണെന്ന്, സ്വന്തം പ്രവൃത്തികൾ കൂടിയാണ് ഒരുവനെ ധനികനോ ദരിദ്രനോ ആക്കി മാറ്റുന്നതെന്ന ഒരു ചിന്ത കൂടി അവൻ പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചും ധനികരുടെയും ദരിദ്രരുടെയും സ്വഭാവസവിശേഷതകളെക്കുറിച്ചും സോളമൻ പഠിപ്പിക്കുന്നതും നമുക്കു കാണാം. ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്ന ധനികൻ, കടം വാങ്ങുന്നതുവഴി അത് നൽകുന്നവന്റെ അടിമയാകുന്ന മനുഷ്യൻ, സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാനായി ദരിദ്രരെ ഞെരുക്കുകയും സമ്പന്നരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവനുണ്ടാകാൻ പോകുന്ന പതനം തുടങ്ങിയ ചിന്തകളും അവൻ പങ്കുവയ്ക്കുന്നുണ്ട്. യുവജനങ്ങൾക്കുള്ള ഉപദേശങ്ങൾ എന്ന സുഭാഷിതങ്ങളുടെ ഉദ്ബോധനഭാവം വ്യക്തമാക്കുന്നവയാണ് 5 മുതലുള്ള വാക്യങ്ങൾ. ശിശുക്കളുടെ ഹൃദയത്തിലെ ഭോഷത്തത്തെ ശിക്ഷണം കൊണ്ട് ഉദ്ബോധനം കൊണ്ട് ആട്ടിയോടിക്കാൻ സാധിക്കുമെന്ന് സോളമൻ എഴുതുന്നത് നാം ഇവിടെ കാണുന്നുണ്ട്. കെണികൾ നിറഞ്ഞ വികടബുദ്ധിയുടെ മാർഗത്തിൽ നിന്ന് കരുതലോടെ ഒഴിഞ്ഞുമാറാൻ ശൈശവത്തിൽ തന്നെ ശരിയായ വഴി പഠിപ്പിക്കുന്നെങ്കിൽ വാർദ്ധക്യത്തിലും അവയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കില്ലെന്ന് അവൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദരിദ്രരുമായി ആഹാരം പങ്കുവയ്ക്കുന്നവൻ, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവൻ അനുഗ്രഹീതനാകുമെന്ന് അവൻ ഉദ്ബോധിപ്പിക്കുന്നു. അലസൻ പറയുന്ന ദുർബലന്യായങ്ങൾ വിലപ്പോകുന്നവയല്ലെന്നും സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിന്മയുടെയും അനീതിയുടെയും മാർഗത്തിൽ നിന്ന് അകന്നു നടക്കാനുള്ള ക്ഷണവും സോളമൻ മുന്നോട്ടുവയ്ക്കുന്നുണ്ട്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യുമെന്ന്, അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന അവൻ അവിശ്വസ്തരുടെ പദ്ധതികളെ കർത്താവ് തകിടം മറിക്കുമെന്ന് എഴുതുന്നുണ്ട്. പരിഹാസകനെ ആട്ടിയോടിക്കാനും അഗാധഗർത്തം പോലെയുള്ള ദുശ്ചരിതയുടെ വായയിൽ നിന്ന്, കെണിയുടെ കപടവാക്കുകളിൽ നിന്ന് അകന്നു നിൽക്കാനും സോളമൻ ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിലേക്കു വേണ്ട ജ്ഞാനസൂക്തങ്ങൾ. ആമുഖമായി കണ്ടതുപോലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പുതിയൊരു ഭാഗമാണ്
ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം മുതൽ നാം കാണുന്നത്. എന്നാൽ കർത്താവിൽ വിശ്വാസമർപ്പിക്കാനും ദരിദ്രരോട് ശ്രദ്ധാപൂർവം പെരുമാറാനും ദുശ്ചരിതരിൽ നിന്ന് മാറി നടക്കാനും സമ്പത്തുമായി ബന്ധപ്പെട്ട് വിവേകപൂർവം പ്രവർത്തിക്കാനുമുള്ള ആഹ്വാനങ്ങളാണ് ഈ ഭാഗത്തുമുള്ളത്. യുവജനം തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വിവിധ മൂല്യങ്ങളെക്കുറിച്ചാണ് ഈ ഗ്രന്ഥഭാഗം പഠിപ്പിക്കുന്നത്. ജ്ഞാനികളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച് വിജ്ഞാനത്തിൽ മനസ്സുപതിച്ച് അവ ഉള്ളിൽ സംഗ്രഹിച്ച് വാക്കുകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആഹ്ലാദപ്രദമായിരിക്കുമെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിനായാണ് ഈ ജ്ഞാനം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഉപദേശങ്ങളും വിജ്ഞാനങ്ങളുമടങ്ങുന്ന വിവിധ സൂക്തങ്ങൾ സത്യവും ശരിയായതുമായ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതെന്നും ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തും സുഭാഷിതഗ്രന്ഥത്തിലെ മറ്റ് അധ്യായങ്ങളിലുൾപ്പെടെ നാം കാണുന്നതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട ശരിയായ മനോഭാവവും വിവേകപൂർവമുള്ള പ്രവർത്തനങ്ങളും ഈ അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്തും നമുക്കു കാണാം. അന്യർക്കുവേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നൽകുകയോ ചെയ്യുന്നതിലെ അപകട സാധ്യതകൾ മുന്നിൽ കാണണമെന്ന്, അവരുടെ കടം വീട്ടാൻ വേണ്ടി നിന്റെ കിടക്ക നഷ്ടപ്പെടുത്തേണ്ട, നിന്റെ എല്ലാം നഷ്ടമാക്കേണ്ട ഇടവരുത്തരുതെന്ന് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമ്പത്തിനോടുള്ള തെറ്റായ മനോഭാവത്തിന്റെ ഭാഗമായി പിതാക്കന്മാർ ഉറപ്പിച്ച അതിർത്തിക്കല്ല് മാറ്റിസ്ഥാപിക്കരുതെന്ന്, നിന്റെ സഹോദരന് അവകാശപ്പെട്ടത് മോഷ്ടിക്കരുതെന്ന് ഇരുപത്തിയെട്ടാം വചനം ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രന്റെ മുതൽ അപഹരിക്കരുതെന്നും കഷ്ടപ്പെടുന്നവരെ നിന്റെ പടിവാതിൽക്കൽ വെച്ച് മർദ്ദിക്കരുതെന്നും ഓർമ്മിപ്പിക്കുന്ന വചനം, ദരിദ്രരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ഒപ്പമുള്ള കർത്താവ് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ജീവനെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുവജനങ്ങൾക്കും അറിവില്ലാത്തവർക്കുമുള്ള ഉപദേശങ്ങളുടെ ഭാഗമായി കോപശീലരോടും രോഷാകുലരോടും കൂടി അവരുടെ ദുശ്ശീലങ്ങൾ പഠിച്ച് കെണിയിൽപ്പെടരുതെന്ന് ഈ അധ്യായം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് രാജസന്നിധിയിൽ സ്വീകാര്യതയും സ്ഥാനവും ലഭിക്കുമെന്ന, സാധാരണക്കാരിൽ നിന്ന് അവർ ഉയർത്തപ്പെടുമെന്ന ചിന്ത യുവജനങ്ങൾക്കു മുന്നിൽ വച്ചാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം: സോളമന്റെ ജ്ഞാനസൂക്തങ്ങളും ജീവിതത്തിലേക്കു വേണ്ട പൊതുവായ ജ്ഞാനവചസ്സുകളും ഉൾക്കൊള്ളുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ നമുക്കും നമ്മുടെ അജ്ഞതയുടെ ഇരുളിനെയും ഭോഷത്വത്തെയും ദൈവവചനം മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങളുടെ വെളിച്ചത്താൽ തുടച്ചുമാറ്റി വിവേകപൂർവം ജീവിക്കാം. കർത്താവിൽ വിശ്വാസമർപ്പിക്കുകയും അവനിൽ നിന്ന് ഉദ്ബോധനം തേടുകയും അവനിൽ ശരണപ്പെടുകയും ചെയ്യാം. ദരിദ്രരോടും പാവപ്പെട്ടവരോടുമുള്ള കടമകളും ഉത്തരവാദിത്വങ്ങളും ദയാപൂർവം എന്നാൽ വിവേകപൂർവം നിർവഹിക്കാം. ദുശ്ചരിതയായ സ്ത്രീയുടെ വാക്കുകളിലൂടെ പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന പാപത്തിലേക്കും ദുഷ്ടതയിലേക്കുമുള്ള ക്ഷണങ്ങൾ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, കർത്താവിന്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്ന കെണികളാണെന്ന് തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതകൾ സ്വീകരിക്കുകയും ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിച്ച് ദൈവാശ്രയബോധത്തിൽ ആഴപ്പെട്ട് വളരുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. മായ ജേക്കബ് എഴുതി ജോബിൻ തച്ചിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം സിസ്റ്റർ സിജിന ജോർജ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ഘാനയിൽ പുതിയതായി ഒരു രൂപത കൂടി. കിഴക്കൻ ഘാനയിൽ സ്ഥിതി ചെയ്യുന്ന ഡോൺകോർ ക്രോമിലെ അപ്പസ്തോലിക വികാരിയാത്തിനെ അതേ പേരിലും പ്രാദേശിക ഘടനയിലുമുള്ള ഒരു രൂപതയായി ലിയോ 14 പാപ്പ ഉയർത്തി. മെയ് മാസം 12 തീയതിയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. അതേസമയം രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി SVD സഭാംഗമായ മോൺസിഞ്ഞോർ ജോൺ അൽഫോൺസ് അസീദുവിനെയും പാപ്പ നിയമിച്ചു. വൈശാഖ് ദിന ആശംസകൾ ബുദ്ധമത വിശ്വാസികൾക്ക് നേർന്ന് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി. നിരായുദ്ധീകരിക്കപ്പെട്ടതും നിരായുദ്ധീകരിക്കുന്നതുമായ സമാധാനത്തിനായി ക്രൈസ്തവരും ബുദ്ധമത വിശ്വാസികളും എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമായ ബെസാക് അഥവാ വൈശാഖ് ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി സന്ദേശം പ്രസിദ്ധീകരിച്ചു. മെയ് മാസത്തിലെ പൗർണമി നാളിലാണ് ബെസാക് ദിനാഘോഷം. ശ്രീബുദ്ധന്റെ ജനനം, ജ്ഞാനോദയം, മഹാപരിനിർവാണം എന്നിവയാണ് ഈ ദിനത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്. ഈ വിശേഷ ദിവസം ജ്ഞാനത്തിന്റെയും അനുകമ്പയുടെയും സമാധാനത്തിന്റെയും പാത പുതുക്കുവാനുള്ള ക്ഷണമാണ് ഏവർക്കും നൽകുന്നതെന്ന് സന്ദേശത്തിന്റെ ആമുഖത്തിൽ എടുത്തു പറഞ്ഞു. സമാധാനം എന്നത് യുദ്ധത്തിന്റെ അഭാവം മാത്രമല്ല, മറിച്ച് മനുഷ്യഹൃദയത്തിൽ വാസമുറപ്പിക്കേണ്ടുന്ന ഒരു ദാനമാണെന്നും അത് ഏവരെയും പ്രബുദ്ധമാക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ശാന്തവും ശക്തവുമായ ഒരു സാന്നിധ്യമാണെന്നും സന്ദേശത്തിൽ അടിവരയിട്ട് പറയുന്നു. സമാധാനം നിത്യതയുടെ ശ്വാസമാണ് എന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും സന്ദേശം ഉദ്ധരിക്കുന്നു. യുദ്ധങ്ങൾ, അക്രമം, വർദ്ധിച്ചുവരുന്ന വംശീയ മതദേശീയത, മതത്തിന്റെ പേരിലുള്ള വക്രതകൾ എന്നിവ ഇന്ന് മനുഷ്യരാശിയെ ഏറെ മുറിവേൽപ്പിക്കുന്നുവെന്നും അതിനാൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തിരത ഏറെ ആവശ്യമാണെന്നും സന്ദേശത്തിൽ ആഹ്വാനം ചെയ്യുന്നു. മാനവികതയും വിശ്വാസവും ആഴത്തിൽ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് അനുകമ്പ കർദിനാൾ കൂവക്കാട്. മെയ് മാസം 11-12 തീയതികളിൽ റോമിൽ വെച്ചു നടക്കുന്ന വത്തിക്കാനിലെ മതാന്തര സൌഹാർദ്ദത്തിനുള്ള ഡിക്കസ്റ്ററിയും റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഫെയ്ത്ത് സ്റ്റഡീസും തമ്മിലുള്ള 8th സംവാദ പരിപാടിയിൽ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് സംസാരിച്ചു. ആധുനിക കാലത്തെ മാനുഷിക അനുകമ്പയും സഹാനുഭൂതിയും എന്നതാണ് സംവാദത്തിന്റെ പ്രമേയം. നിരവധി വിള്ളലുകൾ അടയാളപ്പെടുത്തിയ ഒരു ലോകത്ത് പരസ്പരം പങ്കുവയ്ക്കുന്ന ബോധ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ചയെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ അന്തസ്സും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോടുള്ള കരുതലും ഒരു സാർവത്രിക ഭാഷയാണെന്നും ഇത് ക്രിസ്ത്യൻ മുസ്ലിം മതപാരമ്പര്യങ്ങളുടെ അനിവാര്യമായ ഒരു സ്തംഭമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ന് ലോകം ഏറെ പുരോഗമിച്ചുവെങ്കിലും വികസിത സമൂഹങ്ങളിൽ ഏറ്റവും ദുർബലരായ അംഗങ്ങളെ അനുഗമിക്കുവാനും പരിപാലിക്കുവാനും പിന്തുണയ്ക്കുവാനും ആളുകൾ നിരക്ഷരരാണ് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളും കർദിനാൾ അനുസ്മരിച്ചു. ഈ വാക്കുകൾ ഏവരെയും വെല്ലുവിളിക്കുന്നുണ്ടെന്നും തമസ്കരിക്കപ്പെട്ട ഒരു ജ്ഞാനം വീണ്ടും കണ്ടെത്തുവാൻ ഇക്കൂട്ടർ നമ്മെ ക്ഷണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ദുർബലരായവരെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. വത്തിക്കാൻ ബാങ്കിന്റെ 2025 വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. മെയ് മാസം 11 തീയതി തിങ്കളാഴ്ച വത്തിക്കാൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വർക്ക്സ് ഓഫ് റിലീജിയന്റെ 2025 വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. റിപ്പോർട്ടനുസരിച്ച് 2025 വത്തിക്കാൻ ബാങ്കിന് 51 മില്യൺ യൂറോയുടെ അറ്റാദായം രേഖപ്പെടുത്തി. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 55.5% വർദ്ധനവും കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഫലവുമാണ്. മെച്ചപ്പെട്ട പ്രവർത്തനവും സജീവവും അച്ചടക്കമുള്ളതുമായ കാര്യനിർവഹണം, അനുകൂലമായ വിപണി സാഹചര്യങ്ങൾ, ഇടപാടുകാരുടെ ആസ്തികളിലെ വർദ്ധനവ് എന്നിവയാണ് ഈ നേട്ടത്തിന് സഹായകരമായതെന്ന് ഭരണനേതൃത്വം പങ്കുവച്ചു. സാമ്പത്തിക അസമത്വം ക്ഷേമ പരിപാടികളെ ദുർബലപ്പെടുത്തുന്നു. സാമ്പത്തികമായ അസമത്വങ്ങൾ കുട്ടികളുടെ ഇടയിൽ പ്രത്യേകമായും വികസിത രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലെ കുട്ടികളുടെ ക്ഷേമത്തെ സാമ്പത്തിക അസമത്വം ദുർബലപ്പെടുത്തുന്നുവെന്നും ഈ രാജ്യങ്ങളിലെ 1/5 കുട്ടി വരുമാന ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്നും എടുത്തു പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. യുവജനങ്ങൾക്കും അനുഭവജ്ഞാനം കുറഞ്ഞവർക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന സുഭാഷിത ഗ്രന്ഥത്തിൽ 1 മുതൽ 9 വരെയുള്ള ആമുഖഭാഗത്തിനു ശേഷം വരുന്നതും സോളമന്റെ സൂക്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 10 മുതൽ 22-ാം അധ്യായം 16-ാം വാക്യം വരെ ഉള്ളതുമായ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളും 22-ാം അധ്യായത്തിന്റെ 2-ാം പകുതിയിൽ തുടങ്ങി 24-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവസാനിക്കുന്നതുമായ ജ്ഞാനികളുടെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തിന്റെ ആരംഭവുമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ള 22-ാം അധ്യായത്തിൽ നാം വിചിന്തന വിഷയമാക്കുന്നത്. ധനികരും ദരിദ്രരും തമ്മിലുള്ള ബന്ധത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ, ജ്ഞാനം സ്വന്തമാക്കി വിവേകപൂർവം ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം, പാപത്തിലേക്കുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറേണ്ടതിന്റെ ആവശ്യം തുടങ്ങി മക്കളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഉദ്ബോധനങ്ങളാണ് ആദ്യഭാഗത്തുള്ളത്. 17-ാം വാക്യം മുതലുള്ള 2-ാം ഭാഗത്താകട്ടെ ജ്ഞാനം ഉള്ളിൽ സ്വീകരിച്ച് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് വിവേകപൂർവം പെരുമാറേണ്ടതിന്റെ പ്രാധാന്യമാണ് നാം കാണുക. രാജാവിന്റെയും ദൈവത്തിന്റെയും മുന്നിൽ സ്വീകാര്യതയും സ്ഥാനവും ലഭിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണിവ. സോളമന്റെ സൂക്തങ്ങളുടെ അവസാന ഭാഗം. ആമുഖമായി നാം കണ്ടതുപോലെ സോളമന്റെ സൂക്തങ്ങൾ ഒരുമിച്ചു ചേർത്തിട്ടുള്ള സുഭാഷിത ഗ്രന്ഥത്തിന്റെ 2-ാം ഭാഗത്തിലെ അവസാന ഉപദേശങ്ങളാണ് ഈ അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത്. സുദീർഘമായ ഒരു ക്രോഡീകരണത്തിന്റെ കൂടി ഭാഗമായ ഈ പുസ്തകത്തിലെ മറ്റ് അധ്യായങ്ങളിലെന്ന പോലെ വിഭിന്നമായ ചിന്തകളാണ് ഇവിടെയും ചേർത്തുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. സമ്പത്തിന്റെ മൂല്യവും ശരിയായ ഉപയോഗവും എന്നാൽ അതിനേക്കാൾ വിലയേറിയ സത്കീർത്തിയുമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്ന ഒരു ചിന്ത. സമ്പത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സത്കീർത്തിയെന്ന ചിന്തയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നതു തന്നെ. സ്വർണത്തെയും വെള്ളിയേയുംക്കാൾ വിലയേറിയ സ്വഭാവസവിശേഷതയാണ് ദയയെന്നും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് സൃഷ്ടിച്ചവരെന്ന നിലയിൽ ധനികരും ദരിദ്രരും തുല്യരാണ്. എങ്കിലും വിനയവും ദൈവഭക്തിയും നിറഞ്ഞ ജീവിതശൈലിക്കുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണെന്ന്, സ്വന്തം പ്രവൃത്തികൾ കൂടിയാണ് ഒരുവനെ ധനികനോ ദരിദ്രനോ ആക്കി മാറ്റുന്നതെന്ന ഒരു ചിന്ത കൂടി അവൻ പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചും ധനികരുടെയും ദരിദ്രരുടെയും സ്വഭാവസവിശേഷതകളെക്കുറിച്ചും സോളമൻ പഠിപ്പിക്കുന്നതും നമുക്കു കാണാം. ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്ന ധനികൻ, കടം വാങ്ങുന്നതുവഴി അത് നൽകുന്നവന്റെ അടിമയാകുന്ന മനുഷ്യൻ, സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാനായി ദരിദ്രരെ ഞെരുക്കുകയും സമ്പന്നരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവനുണ്ടാകാൻ പോകുന്ന പതനം തുടങ്ങിയ ചിന്തകളും അവൻ പങ്കുവയ്ക്കുന്നുണ്ട്. യുവജനങ്ങൾക്കുള്ള ഉപദേശങ്ങൾ എന്ന സുഭാഷിതങ്ങളുടെ ഉദ്ബോധനഭാവം വ്യക്തമാക്കുന്നവയാണ് 5 മുതലുള്ള വാക്യങ്ങൾ. ശിശുക്കളുടെ ഹൃദയത്തിലെ ഭോഷത്തത്തെ ശിക്ഷണം കൊണ്ട്, ഉദ്ബോധനം കൊണ്ട് ആട്ടിയോടിക്കാൻ സാധിക്കുമെന്ന് സോളമൻ എഴുതുന്നത് നാം ഇവിടെ കാണുന്നുണ്ട്. കെണികൾ നിറഞ്ഞ വികടബുദ്ധിയുടെ മാർഗത്തിൽ നിന്ന് കരുതലോടെ ഒഴിഞ്ഞുമാറാൻ ശൈശവത്തിൽ തന്നെ ശരിയായ വഴി പഠിപ്പിക്കുന്നെങ്കിൽ വാർദ്ധക്യത്തിലും അവയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കില്ലെന്ന് അവൻ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദരിദ്രരുമായി ആഹാരം പങ്കുവയ്ക്കുന്നവൻ, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവൻ അനുഗ്രഹീതനാകുമെന്ന് അവൻ ഉദ്ബോധിപ്പിക്കുന്നു. അലസൻ പറയുന്ന ദുർബലന്യായങ്ങൾ വിലപ്പോകുന്നവയല്ലെന്നും സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിന്മയുടെയും അനീതിയുടെയും മാർഗത്തിൽ നിന്ന് അകന്നു നടക്കാനുള്ള ക്ഷണവും സോളമൻ മുന്നോട്ടുവയ്ക്കുന്നുണ്ട്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യുമെന്ന്, അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന അവൻ അവിശ്വസ്തരുടെ പദ്ധതികളെ കർത്താവ് തകിടം മറിക്കുമെന്ന് എഴുതുന്നുണ്ട്. പരിഹാസകനെ ആട്ടിയോടിക്കാനും അഗാധഗർത്തം പോലെയുള്ള ദുശ്ചരിതയുടെ വായയിൽ നിന്ന്, കെണിയുടെ കപടവാക്കുകളിൽ നിന്ന് അകന്നു നിൽക്കാനും സോളമൻ ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിലേക്കു വേണ്ട ജ്ഞാനസൂക്തങ്ങൾ. ആമുഖമായി കണ്ടതുപോലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ പുതിയൊരു ഭാഗമാണ്
ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം മുതൽ നാം കാണുന്നത്. എന്നാൽ കർത്താവിൽ വിശ്വാസമർപ്പിക്കാനും ദരിദ്രരോട് ശ്രദ്ധാപൂർവം പെരുമാറാനും ദുശ്ചരിതരിൽ നിന്ന് മാറി നടക്കാനും സമ്പത്തുമായി ബന്ധപ്പെട്ട് വിവേകപൂർവം പ്രവർത്തിക്കാനുമുള്ള ആഹ്വാനങ്ങളാണ് ഈ ഭാഗത്തുമുള്ളത്. യുവജനം തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വിവിധ മൂല്യങ്ങളെക്കുറിച്ചാണ് ഈ ഗ്രന്ഥഭാഗം പഠിപ്പിക്കുന്നത്. ജ്ഞാനികളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച് വിജ്ഞാനത്തിൽ മനസ്സുപതിച്ച് അവ ഉള്ളിൽ സംഗ്രഹിച്ച് വാക്കുകളിലൂടെ പുറത്തേക്കു കൊണ്ടുവരുന്നത് ആഹ്ലാദപ്രദമായിരിക്കുമെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിനായാണ് ഈ ജ്ഞാനം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഉപദേശങ്ങളും വിജ്ഞാനങ്ങളുമടങ്ങുന്ന വിവിധ സൂക്തങ്ങൾ സത്യവും ശരിയായതുമായ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതെന്നും ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തും സുഭാഷിതഗ്രന്ഥത്തിലെ മറ്റ് അധ്യായങ്ങളിലുൾപ്പെടെ നാം കാണുന്നതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട ശരിയായ മനോഭാവവും വിവേകപൂർവമുള്ള പ്രവർത്തനങ്ങളും ഈ അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്തും നമുക്കു കാണാം. അന്യർക്കുവേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നൽകുകയോ ചെയ്യുന്നതിലെ അപകട സാധ്യതകൾ മുന്നിൽ കാണണമെന്ന്, അവരുടെ കടം വീട്ടാൻ വേണ്ടി നിന്റെ കിടക്ക നഷ്ടപ്പെടുത്തേണ്ട, നിന്റെ എല്ലാം നഷ്ടമാക്കേണ്ട ഇടവരുത്തരുതെന്ന് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമ്പത്തിനോടുള്ള തെറ്റായ മനോഭാവത്തിന്റെ ഭാഗമായി പിതാക്കന്മാർ ഉറപ്പിച്ച അതിർത്തിക്കല്ല് മാറ്റിസ്ഥാപിക്കരുതെന്ന്, നിന്റെ സഹോദരന് അവകാശപ്പെട്ടത് മോഷ്ടിക്കരുതെന്ന് ഇരുപത്തിയെട്ടാം വചനം ഉദ്ബോധിപ്പിക്കുന്നു. ദരിദ്രന്റെ മുതൽ അപഹരിക്കരുതെന്നും കഷ്ടപ്പെടുന്നവരെ നിന്റെ പടിവാതിൽക്കൽ വെച്ച് മർദ്ദിക്കരുതെന്നും ഓർമ്മിപ്പിക്കുന്ന വചനം, ദരിദ്രരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ഒപ്പമുള്ള കർത്താവ് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ജീവനെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുവജനങ്ങൾക്കും അറിവില്ലാത്തവർക്കുമുള്ള ഉപദേശങ്ങളുടെ ഭാഗമായി കോപശീലരോടും രോഷാകുലരോടും കൂടി അവരുടെ ദുശീലങ്ങൾ പഠിച്ച് കെണിയിൽപ്പെടരുതെന്ന് ഈ അധ്യായം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് രാജസന്നിധിയിൽ സ്വീകാര്യതയും സ്ഥാനവും ലഭിക്കുമെന്ന്, സാധാരണക്കാരിൽ നിന്ന് അവർ ഉയർത്തപ്പെടുമെന്ന ചിന്ത യുവജനങ്ങൾക്കു മുന്നിൽ വച്ചാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം: സോളമന്റെ ജ്ഞാനസൂക്തങ്ങളും ജീവിതത്തിലേക്കു വേണ്ട പൊതുവായ ജ്ഞാനവചസ്സുകളും ഉൾക്കൊള്ളുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ നമുക്കും നമ്മുടെ അജ്ഞതയുടെ ഇരുളിനെയും ഭോഷത്വത്തെയും ദൈവവചനം മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങളുടെ വെളിച്ചത്താൽ തുടച്ചുമാറ്റി വിവേകപൂർവം ജീവിക്കാം. കർത്താവിൽ വിശ്വാസമർപ്പിക്കുകയും അവനിൽ നിന്ന് ഉദ്ബോധനം തേടുകയും അവനിൽ ശരണപ്പെടുകയും ചെയ്യാം. ദരിദ്രരോടും പാവപ്പെട്ടവരോടുമുള്ള കടമകളും ഉത്തരവാദിത്വങ്ങളും ദയാപൂർവം എന്നാൽ വിവേകപൂർവം നിർവഹിക്കാം. ദുശ്ചരിതയായ സ്ത്രീയുടെ വാക്കുകളിലൂടെ പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന പാപത്തിലേക്കും ദുഷ്ടതയിലേക്കുമുള്ള ക്ഷണങ്ങൾ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, കർത്താവിന്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്ന കെണികളാണെന്ന് തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതകൾ സ്വീകരിക്കുകയും ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിച്ച് ദൈവാശ്രയബോധത്തിൽ ആഴപ്പെട്ട് വളരുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. മായ ജേക്കബ് എഴുതി ജോബിൻ തച്ചിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം സിസ്റ്റർ സിജിന ജോർജ്.

gatte, diligenter, die

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെ ആക്രമണം നടന്നയിടത്ത് പ്രാർത്ഥന നടത്തി ലിയോ 14-ാമൻ പാപ്പ. ബുധനാഴ്ചകളിലെ പതിവ് പോലെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് 1981 May 13 നടന്ന ഈ ആക്രമണത്തിന്റെ ഇടത്ത് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന നടത്തിയത്. മരിയഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തെ അനുസ്മരിച്ച പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് ഈ ബുധനാഴ്ച പ്രഭാഷണം നടത്തിയത്. ഫാത്തിമ മാതാവിന്റെ സന്ദേശം ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഹ്വാനമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി മറിയത്തിന്റെ നിർമ്മലഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ ഏവരോടും അഭ്യർത്ഥിച്ചു. മുൻ അപ്പസ്തോലിക നുൺഷ്യോ കർദിനാൾ പോൾ എമിൽ ഷെറിഗ് അന്തരിച്ചു. അപ്പസ്തോലിക നുൺഷ്യോ എന്ന നിലയിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ ഡിക്കാസ്റ്ററികളിലെ അംഗമെന്ന നിലയിലും സഭയോടും പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പാമാരോടുമുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു കർദിനാൾ ഷെറിഗിന്റെ ജീവിതമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മാതൃരൂപതയായ സിയോൺ രൂപതയ്ക്കും

0: പദവിയിലേക്ക് ഉയർത്തിയത്. വത്തിക്കാനിലെ സാന്താമാർത്ത ഭവനത്തിൽ വിശ്രമജീവിതം നയിച്ചുവരവെ മെയ് 12 ചൊവ്വാഴ്ച രാവിലെയാണ് കർദിനാൾ ഷെറിക് നിര്യാതനായത്. പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കാനുള്ള 10 പിയൂസിന്റെ സഭ എന്ന പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതന്മാരുടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തീരുമാനത്തിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി പരിശുദ്ധ സിംഹാസനം വരുന്ന ജൂലൈ മാസത്തിൽ നടത്തുമെന്നറിയിച്ചിരിക്കുന്ന മിത്രാഭിഷേകത്തെ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഇത് സഭാനിയമപ്രകാരം പുറത്താകൽ നടപടിയിലേക്കു നയിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഓർമ്മപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർസെൽ ലെഫേബ്ര സ്ഥാപിച്ച ഈ പുരോഹിത സമൂഹം മിത്രാഭിഷേക ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന പാപ്പായുടെ തുടർച്ചയായ ആഹ്വാനത്തിനു ശേഷവും തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ ശീശ്മയായി കണക്കാക്കപ്പെടുന്ന ഇത്തരമൊരു പ്രവൃത്തിയുടെ ആഘാതത്തെക്കുറിച്ച് ഡിക്കാസ്റ്ററി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയത്. 10 പിയൂസിന്റെ പേരിലുള്ള പുരോഹിത സഹോദര സമൂഹത്തിന്റെ മേലധികാരികളിൽ പരിശുദ്ധാത്മാവ് തന്റെ വെളിച്ചം നിറയ്ക്കട്ടെയെന്നും അവർ തങ്ങളെടുത്ത ഗൗരവതരമായ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറട്ടെയെന്നുമാണ് പാപ്പ പ്രാർത്ഥിക്കുന്നതെന്ന് കർദിനാൾ പ്രസ്താവിച്ചു. ദൈവത്തിനെതിരെയുള്ള ഗൗരവതരമായ ഒരു തെറ്റായി 10 പിയൂസിന്റെ സഭയുടെ തീരുമാനത്തെ വിശേഷിപ്പിച്ച ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ജോൺ പോൾ 2 പാപ്പയുടെ എക്ലേസിയ ദേയി സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ കൌൺസിലിന്റെ 1996 ഓഗസ്റ്റ് 24 വിശദീകരണ രേഖ പരാമർശിച്ചുകൊണ്ട് സഭാനിയമമനുസരിച്ചുള്ള പുറത്താകൽ നടപടിക്കു കാരണമാകുന്ന ഒന്നാണിതെന്ന് മുന്നറിയിപ്പു നൽകി. വത്തിക്കാൻ നയതന്ത്രം നൂറ്റാണ്ടുകളായി ലോകത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയാണ് നൽകുന്നതെന്നും സമാധാനം, മാനവികത, മതസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, അന്താരാഷ്ട്ര നിയമങ്ങൾ, ജീവന്റെ സംരക്ഷണം, കുടുംബമൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കാനാണ് വത്തിക്കാൻ അതിന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വത്തിക്കാനും കേപ്പ് വെർഡെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് മെയ് 14 കേപ്പ് വെർഡെയിൽ നടന്ന സമ്മേളനത്തിൽ വത്തിക്കാനും വിദേശരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14 പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2 വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ജനതകളുടെ പ്രകാശം എന്നർത്ഥം വരുന്ന ലൂമൻ ജെൻസിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി കന്യകാമറിയം സഭയുടെ മാതൃക എന്ന വിഷയത്തിൽ ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹബന്ധത്തിലും രക്ഷാകരരഹസ്യത്തിലും പരിശുദ്ധാമ്മയുടെ സ്ഥാനവും മാതൃകയും എടുത്തുകാട്ടിയ പാപ്പ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ സഭയെ സ്നേഹിക്കാനും സഭയുടെ ഭാഗമായി സ്വയം തിരിച്ചറിയാനും ക്ഷണിച്ചുകൊണ്ടാണ് മെയ് 13 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന 1000 വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധ പിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:13-14 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
1: Dagli atti degli apostoli, entrati in città, salirono nella stanza al piano superiore dove erano soliti riunirsi.
0: അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്,

0: യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
1: Insieme ad alcune donne e a Maria, la madre di Gesù, e ai fratelli di lui. Parola di Dio.
0: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
2: Cari fratelli e sorelle, buongiorno e benvenuti. Il Concilio Vaticano II ha voluto dedicare l'ultimo capitolo della Costituzione dogmatica sulla Chiesa alla Vergine Maria.
0: പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പ്രമാണരേഖയുടെ അവസാന അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തിനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവളെ അതിശ്രേഷ്ഠയായും തികച്ചും വ്യത്യസ്തയായ സഭാംഗമായും വിശ്വാസത്തിലും സ്നേഹത്തിലും ഏറ്റവും മികച്ച മാതൃകയായും സഭ അംഗീകരിക്കുന്നു. മാംസമായി തീർന്ന ദൈവപുത്രനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു കീഴിൽ സ്വീകരിക്കുകയും അവന് ജന്മമേകുകയും ചെയ്ത അവളിൽ എപ്രകാരമാണ് മുഴുവൻ സഭാസമൂഹത്തിന്റെയും ഉത്തമ മാതൃകയെയും അംഗത്തെയും അമ്മയെയും തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തന്നിൽ പൂർത്തീകരിക്കപ്പെട്ട കൃപയുടെ പ്രവൃത്തിയാൽ സ്വയം രൂപപ്പെടാൻ വിട്ടുകൊടുക്കുകയും തന്റെ വിശ്വാസത്താലും കന്യകാസ്നേഹത്താലും അത്യുന്നതന്റെ ദാനത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുഴുവൻ സഭയും ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്തിനാണോ അതിന്റെ ഉത്തമ മാതൃകയായി മറിയം മാറുന്നു. സഭയ്ക്കുള്ള ഈ വിളി കർത്താവിന്റെ വചനത്തിന്റെ സൃഷ്ടിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായി ജനിച്ച ദൈവമക്കളുടെ അമ്മയുമാകാനുള്ളതാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ വിശുദ്ധജനവുമായുള്ള കൂട്ടായ്മയിൽ ദൈവികരഹസ്യത്തോടുള്ള നിരുപാധികമായ തുറന്ന മനസ്സിന്റെ ഉത്തമമായ രൂപം നൽകപ്പെടുന്ന ഏറ്റവും മികച്ച വിശ്വാസി എന്ന നിലയിൽ മറിയം സഭാസമൂഹത്തിന്റെ മികച്ച അംഗമാണ്. അവസാനമായി, നമുക്കിടയിലേക്ക് വന്ന നിത്യപ്രിയനായ തന്റെ മകനിലൂടെ സ്നേഹിക്കപ്പെടുന്ന മക്കളെ ജനിപ്പിക്കുന്നതിനാൽ മറിയം മുഴുവൻ സഭയുടെയും അമ്മയാകുന്നു എന്നതിനാൽ മുഴുവൻ സഭയ്ക്കും താൻ ശ്രവിക്കപ്പെടുമെന്നും സംരക്ഷിക്കപ്പെടുമെന്നും സ്നേഹിക്കപ്പെടുമെന്നുമുള്ള ഉറപ്പോടെയും പുത്രസഹജമായ വിശ്വാസത്തോടെയും അവളിലേക്ക് തിരിയാൻ കഴിയും.
2: e amata. Si potrebbe esprimere l'insieme di queste caratteristiche della Vergine Maria parlando di lei come della donna icona del mistero.
0: പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ പ്രത്യേകതകളെയെല്ലാം ഒരുമിച്ചു ചേർത്ത് അവളെ രഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീ, വുമൺ ഐക്കൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകും. സ്ത്രീ എന്ന പദം ഉപയോഗിക്കുന്നത് വഴി മിശിഹായുടെ അമ്മയാകുകയെന്ന അസാധാരണ അനുഭവം ജീവിക്കാൻ സാധിച്ച ഈ ഇസ്രായേൽ പുത്രിയുടെ ചരിത്രപരമായ മൂർത്തതയാണ് എടുത്തുകാണിക്കപ്പെടുന്നത്. ഐക്കൺ, പ്രതീകം എന്ന പ്രയോഗത്തിലൂടെ അവരോഹണത്തിന്റെയും ആരോഹണത്തിന്റെയും ഇരട്ട ചലനങ്ങൾ അവളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നത് നാം ഊന്നിപ്പറയുന്നു. അവളിലാണ് ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള സൗജന്യമായ തിരഞ്ഞെടുപ്പും ദൈവത്തിലുള്ള വിശ്വാസത്തിന് അവളേകുന്ന സ്വതന്ത്രമായ സമ്മതവും വിളങ്ങുന്നത്. അതുകൊണ്ടുതന്നെ ഒരിക്കൽ മറഞ്ഞിരുന്നതും യേശുക്രിസ്തുവിൽ അതിന്റെ പൂർണതയിൽ വെളിപ്പെട്ടതുമായ ദൈവിക രക്ഷാകര പദ്ധതിയുടെ ദൈവികരഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീയാണ് മറിയം. രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ബോധനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയത്. രക്ഷയുടെ ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നും പരിശുദ്ധാമ്മ ക്രിസ്തുവിന്റെ ഈ അതുല്യമായ മാധ്യസ്ഥ്യത്തെ ഒരു തരത്തിലും മറയ്ക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം വചനം മാംസമാകുകയെന്ന പദ്ധതിയുടെ ഭാഗമായി ദൈവമാതാവാകാനായി അനാദിമുതൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യക തന്റെ അനുസരണം, വിശ്വാസം, പ്രത്യാശ, ആർദ്രമായ സ്നേഹം എന്നിവയാൽ ആത്മാക്കളുടെ അഭൗമികമായ ജീവൻ തിരികെ നൽകാനുള്ള രക്ഷകന്റെ പദ്ധതിയോട് തികച്ചും അതുല്യമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ അവൾ കൃപയുടെ ക്രമത്തിൽ നമുക്ക് അമ്മയായിത്തീർന്നു.
2: Con l'obbedienza, la fede, la speranza e l'ardente carità per restaurare la vita soprannaturale delle anime. Per questo ella è diventata per noi madre nell'ordine della grazia.
0: സഭയുടെ രഹസ്യാത്മകത പരിശുദ്ധ കന്യകാമറിയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവജനം അവളിൽ തങ്ങളുടെ ഉദ്ഭവവും മാതൃകയും ദേശവും പ്രതിനിധീകരിക്കപ്പെട്ടു കാണുന്നു. കർത്താവിന്റെ അമ്മയിൽ സഭ തന്റെ തന്നെ രഹസ്യത്തെയാണ് ധ്യാനിക്കുന്നത്. ഇത് അവൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കന്യാപരമായ വിശ്വാസത്തിന്റെയോ മാതൃപരമായ സ്നേഹത്തിന്റെയോ വൈവാഹിക ഉടമ്പടിയുടെയോ മാതൃക മറിയത്തിൽ കാണുന്നതിനാൽ മാത്രമല്ല, മറിച്ച് അതിന്റെ മാതൃകാരൂപത്തെ, താൻ എന്തായിരിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ മാതൃകാപരമായ രൂപത്തെ അവളിൽ തിരിച്ചറിയുന്നതിനാലാണ്. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ലൂമൻ ജെൻസിയുമിൽ കന്യകാമാതാവിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സഭയെ സ്നേഹിക്കാനും വരാനിരിക്കുന്നതും മഹത്വത്തിൽ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി അവളിലൂടെ ശുശ്രൂഷ ചെയ്യാനുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കു മുന്നിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉന്നത മാതൃകയാൽ സ്വയം ചോദ്യം ചെയ്യപ്പെടാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മോട് ആവശ്യപ്പെടുന്നവയ്ക്ക് അവളുടെ മാതൃകയിൽ ഉത്തരം നൽകാൻ കഴിയുന്നതിനു വേണ്ടി തന്റെ മാധ്യസ്ഥ്യത്തിലൂടെ നമ്മെ സഹായിക്കണമേയെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. സഭയിലുള്ള എന്റെ അംഗത്വം ഞാൻ എളിമയുള്ളതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ടോ? തന്റെ അനന്തമായ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാനായി ദൈവം എനിക്കു നൽകിയ ഉടമ്പടിയുടെ സമൂഹത്തെ അതിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവം തന്ന ഇടയന്മാരോടുള്ള അനുസരണത്തിലൂടെ സഭയുടെ ജീവിക്കുന്ന ഭാഗമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നുണ്ടോ? സഭയുടെ ഉത്തമ മാതൃകയും അംഗവും മാതാവുമെന്ന നിലയിൽ മറിയത്തെ കണ്ട് അവളുടെ പുത്രന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കുന്നതിൽ സഹായിക്കാനായി അവളോട് അപേക്ഷിക്കാറുണ്ടോ? സഹോദരീ സഹോദരന്മാരെ, മറിയത്തിന്റെ മേൽ ഇറങ്ങിവന്നതും എളിമയോടും വിശ്വാസത്തോടും കൂടി നാം അപേക്ഷിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. സഭയുടെ പ്രാമാണികരേഖയായ ലൂമൻ ജെൻസിയും ആഴത്തിൽ പഠിച്ച ശേഷം പരിശുദ്ധ അമ്മയായ സഭയോടുള്ള സ്നേഹം നമ്മിൽ വളരാനുള്ള ദാനം നമുക്കായി കന്യകാമറിയത്തോട് അപേക്ഷിക്കാം. അപ്രകാരം സംഭവിക്കട്ടെ.
2: E dopo aver approfondito la Costituzione Lumen Gentium, chiediamo alla Vergine di ottenerci questo dono. Ci cresca in tutti noi l'amore per la Santa Madre Chiesa. Così sia.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

Buona Pasqua a tutti!

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെ ആക്രമണം നടന്നയിടത്ത് പ്രാർത്ഥന നടത്തി ലിയോ 14-ാമൻ പാപ്പ. ബുധനാഴ്ചകളിലെ പതിവ് പോലെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് 1981 May 13 നടന്ന ഈ ആക്രമണത്തിന്റെ ഇടത്ത് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന നടത്തിയത്. മരിയഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തെ അനുസ്മരിച്ച പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് ഈ ബുധനാഴ്ച പ്രഭാഷണം നടത്തിയത്. ഫാത്തിമ മാതാവിന്റെ സന്ദേശം ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആഹ്വാനമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി മറിയത്തിന്റെ നിർമ്മലഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ ഏവരോടും അഭ്യർത്ഥിച്ചു. മുൻ അപ്പസ്തോലിക നുൺഷ്യോ കർദിനാൾ പോൾ എമിൽ ഷെറിഗ് അന്തരിച്ചു. അപ്പസ്തോലിക നുൺഷ്യോ എന്ന നിലയിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ ഡിക്കാസ്റ്ററികളിലെ അംഗമെന്ന നിലയിലും സഭയോടും പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പാമാരോടുമുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു കർദിനാൾ ഷെറിഗിന്റെ ജീവിതമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മാതൃരൂപതയായ സിയോൺ രൂപതയ്ക്കും അനുശോചനമറിയിച്ചുകൊണ്ട് നൽകിയ സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പ എഴുതി. 1978 മുതൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര വിഭാഗത്തിൽ സേവനമാരംഭിച്ച കർദിനാൾ ഷെറിഗ് ഉഗാണ്ട, തെക്കൻ കൊറിയ, മംഗോളിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക നുൺഷ്യേച്ചറുകളിൽ സഹകാരിയായും ആൻഡിലീസ് ദ്വീപസമൂഹങ്ങൾ, കൊറിയ, നോർദിക് രാജ്യങ്ങൾ, അർജന്റീന, ഇറ്റലി എന്നിവിടങ്ങളിൽ അപ്പസ്തോലിക നുൺഷ്യയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 September 30 ഫ്രാൻസിസ് പാപ്പയായിരുന്നു അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്കുയർത്തിയത്. വത്തിക്കാനിലെ സാന്താമാർത്ത ഭവനത്തിൽ വിശ്രമജീവിതം നയിച്ചുവരവെ May 12 ചൊവ്വാഴ്ച രാവിലെയാണ് കർദിനാൾ ഷെറിഗ് നിര്യാതനായത്. പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാൻമാരെ വാഴിക്കാനുള്ള 10-ാം പിയൂസിന്റെ സഭ എന്ന പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതന്മാരുടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തീരുമാനത്തിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി പരിശുദ്ധ സിംഹാസനം. വരുന്ന ജൂലൈ മാസത്തിൽ നടത്തുമെന്നറിയിച്ചിരിക്കുന്ന മിത്രാഭിഷേകത്തെ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഇത് സഭാനിയമപ്രകാരം പുറത്താകൽ നടപടിയിലേക്കു നയിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഓർമ്മപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർസെൽ ലെഫേബ്ര സ്ഥാപിച്ച ഈ പുരോഹിത സമൂഹം മിത്രാഭിഷേക ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന പാപ്പായുടെ തുടർച്ചയായ ആഹ്വാനത്തിനു ശേഷവും തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ ശീശ്മയായി കണക്കാക്കപ്പെടുന്ന ഇത്തരമൊരു പ്രവൃത്തിയുടെ ആഘാതത്തെക്കുറിച്ച് ഡിക്കാസ്റ്ററി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയത്. 10-ാം പിയൂസിന്റെ പേരിലുള്ള പുരോഹിത സഹോദര സമൂഹത്തിന്റെ മേലധികാരികളിൽ പരിശുദ്ധാത്മാവ് തന്റെ വെളിച്ചം നിറയ്ക്കട്ടെയെന്നും അവർ തങ്ങളെടുത്ത ഗൗരവതരമായ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറട്ടെയെന്നുമാണ് പാപ്പ പ്രാർത്ഥിക്കുന്നതെന്ന് കർദിനാൾ പ്രസ്താവിച്ചു. ദൈവത്തിനെതിരെയുള്ള ഗൗരവതരമായ ഒരു തെറ്റായി 10-ാം പിയൂസിന്റെ സഭയുടെ തീരുമാനത്തെ വിശേഷിപ്പിച്ച ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ എക്ലേസിയ ദേയി സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ കൌൺസിലിന്റെ 1996 August 24 വിശദീകരണ രേഖ പരാമർശിച്ചുകൊണ്ട് സഭാനിയമമനുസരിച്ചുള്ള പുറത്താകൽ നടപടിക്കു കാരണമാകുന്ന ഒന്നാണിതെന്ന് മുന്നറിയിപ്പ് നൽകി. വത്തിക്കാൻ നയതന്ത്രം നൂറ്റാണ്ടുകളായി ലോകത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയാണ് നൽകുന്നതെന്നും സമാധാനം, മാനവികത, മതസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, അന്താരാഷ്ട്ര നിയമങ്ങൾ, ജീവന്റെ സംരക്ഷണം, കുടുംബ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കാനാണ് വത്തിക്കാൻ അതിന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വത്തിക്കാനും കേപ്പ് വെർഡെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 14-ാം തീയതി കേപ്പ് വെർഡെയിൽ നടന്ന സമ്മേളനത്തിൽ വത്തിക്കാനും വിദേശരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പുതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ജനതകളുടെ പ്രകാശം എന്നർത്ഥം വരുന്ന ലൂമൻ ജെൻസിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി കന്യകാമറിയം സഭയുടെ മാതൃക എന്ന വിഷയത്തിൽ ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹബന്ധത്തിലും രക്ഷാകര രഹസ്യത്തിലും പരിശുദ്ധമ്മയുടെ സ്ഥാനവും മാതൃകയും എടുത്തുകാട്ടിയ പാപ്പ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ സഭയെ സ്നേഹിക്കാനും സഭയുടെ ഭാഗമായി സ്വയം തിരിച്ചറിയാനും ക്ഷണിച്ചുകൊണ്ടാണ് മെയ് 13-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധപിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 13-ും 14-ും വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
3: Dagli atti degli apostoli, entrati in città, salirono nella stanza al piano superiore dove erano soliti riunirsi.
2: അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
3: Insieme ad alcune donne e a Maria, la madre di Gesù e ai fratelli di lui. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Il Concilio Vaticano II ha voluto dedicare l'ultimo capitolo della Costituzione dogmatica sulla Chiesa alla Vergine Maria.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പ്രമാണരേഖയുടെ അവസാന അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തിനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവളെ അതിശ്രേഷ്ഠയായും തികച്ചും വ്യത്യസ്തയായ സഭാംഗമായും വിശ്വാസത്തിലും സ്നേഹത്തിലും ഏറ്റവും മികച്ച മാതൃകയായും സഭ അംഗീകരിക്കുന്നു. മാംസമായി തീർന്ന ദൈവപുത്രനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു കീഴിൽ സ്വീകരിക്കുകയും അവന് ജന്മമേകുകയും ചെയ്ത അവളിൽ എപ്രകാരമാണ് മുഴുവൻ സഭാസമൂഹത്തിന്റെയും ഉത്തമ മാതൃകയെയും അംഗത്തെയും അമ്മയെയും തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തന്നിൽ പൂർത്തീകരിക്കപ്പെട്ട കൃപയുടെ പ്രവൃത്തിയാൽ സ്വയം രൂപപ്പെടാൻ വിട്ടുകൊടുക്കുകയും തന്റെ വിശ്വാസത്താലും കന്യകാസ്നേഹത്താലും അത്യുന്നതന്റെ ദാനത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുഴുവൻ സഭയും ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്തിനാണോ അതിന്റെ ഉത്തമ മാതൃകയായി മറിയം മാറുന്നു. സഭയ്ക്കുള്ള ഈ വിളി കർത്താവിന്റെ വചനത്തിന്റെ സൃഷ്ടിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായി ജനിച്ച ദൈവമക്കളുടെ അമ്മയുമാകാനുള്ളതാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ വിശുദ്ധജനവുമായുള്ള കൂട്ടായ്മയിൽ ദൈവികരഹസ്യത്തോടുള്ള നിരുപാധികമായ തുറന്ന മനസ്സിന്റെ ഉത്തമമായ രൂപം നൽകപ്പെടുന്ന ഏറ്റവും മികച്ച വിശ്വാസി എന്ന നിലയിൽ മറിയം സഭാസമൂഹത്തിന്റെ മികച്ച അംഗമാണ്. അവസാനമായി, നമുക്കിടയിലേക്ക് വന്ന നിത്യപ്രിയനായ തന്റെ മകനിലൂടെ സ്നേഹിക്കപ്പെടുന്ന മക്കളെ ജനിപ്പിക്കുന്നതിനാൽ മറിയം മുഴുവൻ സഭയുടെയും അമ്മയാകുന്നു എന്നതിനാൽ മുഴുവൻ സഭയ്ക്കും താൻ ശ്രവിക്കപ്പെടുമെന്നും സംരക്ഷിക്കപ്പെടുമെന്നും സ്നേഹിക്കപ്പെടുമെന്നുമുള്ള ഉറപ്പോടെയും പുത്രസഹജമായ വിശ്വാസത്തോടെയും അവളിലേക്ക് തിരിയാൻ കഴിയും.
4: Nella certezza di essere ascoltata, custodita e amata. Si potrebbe esprimere l'insieme di queste caratteristiche della Vergine Maria parlando di lei come della donna icona del mistero.
2: പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ പ്രത്യേകതകളെയെല്ലാം ഒരുമിച്ചു ചേർത്ത് അവളെ രഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീ, വുമൺ ഐക്കൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകും. സ്ത്രീ എന്ന പദം ഉപയോഗിക്കുന്നത് വഴി മിശിഹായുടെ അമ്മയാകുകയെന്ന അസാധാരണ അനുഭവം ജീവിക്കാൻ സാധിച്ച ഈ ഇസ്രായേൽ പുത്രിയുടെ ചരിത്രപരമായ മൂർത്തതയാണ് എടുത്തുകാണിക്കപ്പെടുന്നത്. ഐക്കൺ, പ്രതീകം എന്ന പ്രയോഗത്തിലൂടെ അവരോഹണത്തിന്റെയും ആരോഹണത്തിന്റെയും ഇരട്ട ചലനങ്ങൾ അവളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നത് നാം ഊന്നിപ്പറയുന്നു. അവളിലാണ് ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള സൗജന്യമായ തിരഞ്ഞെടുപ്പും ദൈവത്തിലുള്ള വിശ്വാസത്തിന് അവളേകുന്ന സ്വതന്ത്രമായ സമ്മതവും വിളങ്ങുന്നത്. അതുകൊണ്ടുതന്നെ ഒരിക്കൽ മറഞ്ഞിരുന്നതും യേശുക്രിസ്തുവിൽ അതിന്റെ പൂർണതയിൽ വെളിപ്പെട്ടതുമായ ദൈവിക രക്ഷാകര പദ്ധതിയുടെ ദൈവികരഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീയാണ് മറിയം. രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ബോധനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയത്. രക്ഷയുടെ ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നും പരിശുദ്ധാമ്മ ക്രിസ്തുവിന്റെ ഈ അതുല്യമായ മാധ്യസ്ഥ്യത്തെ ഒരു തരത്തിലും മറയ്ക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം വചനം മാംസമാകുകയെന്ന പദ്ധതിയുടെ ഭാഗമായി ദൈവമാതാവാകാനായി അനാദിമുതൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യക തന്റെ അനുസരണം, വിശ്വാസം, പ്രത്യാശ, ആർദ്രമായ സ്നേഹം എന്നിവയാൽ ആത്മാക്കളുടെ അഭൗമികമായ ജീവൻ തിരികെ നൽകാനുള്ള രക്ഷകന്റെ പദ്ധതിയോട് തികച്ചും അതുല്യമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ അവൾ കൃപയുടെ ക്രമത്തിൽ നമുക്ക് അമ്മയായിത്തീർന്നു.
4: e l'ardente carità per restaurare la vita soprannaturale delle anime. Per questo ella è diventata per noi madre nell'ordine della grazia.
2: സഭയുടെ രഹസ്യാത്മകത പരിശുദ്ധ കന്യകാമറിയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവജനം അവളിൽ തങ്ങളുടെ ഉദ്ഭവവും മാതൃകയും ദേശവും പ്രതിനിധീകരിക്കപ്പെട്ടു കാണുന്നു. കർത്താവിന്റെ അമ്മയിൽ സഭ തന്റെ തന്നെ രഹസ്യത്തെയാണ് ധ്യാനിക്കുന്നത്. ഇത് അവൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കന്യാപരമായ വിശ്വാസത്തിന്റെയോ മാതൃപരമായ സ്നേഹത്തിന്റെയോ വൈവാഹിക ഉടമ്പടിയുടെയോ മാതൃക മറിയത്തിൽ കാണുന്നതിനാൽ മാത്രമല്ല, മറിച്ച് അതിന്റെ മാതൃകാരൂപത്തെ, താൻ എന്തായിരിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ മാതൃകാപരമായ രൂപത്തെ അവളിൽ തിരിച്ചറിയുന്നതിനാലാണ്. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ലൂമൻ ജെൻസിയുമിൽ കന്യകാമാതാവിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സഭയെ സ്നേഹിക്കാനും വരാനിരിക്കുന്നതും മഹത്വത്തിൽ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി അവളിലൂടെ ശുശ്രൂഷ ചെയ്യാനുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കു മുന്നിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉന്നത മാതൃകയാൽ സ്വയം ചോദ്യം ചെയ്യപ്പെടാൻ നമ്മെ

0: അഭയുടെ ഉത്തമ മാതൃകയും അംഗവും മാതാവുമെന്ന നിലയിൽ മറിയത്തെ കണ്ട് അവളുടെ പുത്രന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കുന്നതിൽ സഹായിക്കാനായി അവളോട് അപേക്ഷിക്കാറുണ്ടോ? സഹോദരീ സഹോദരന്മാരെ, മറിയത്തിന്റെ മേൽ ഇറങ്ങിവന്നതും എളിമയോടും വിശ്വാസത്തോടും കൂടി നാം അപേക്ഷിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. സഭയുടെ പ്രാമാണികരേഖയായ ലൂമൻ ജെൻസിയും ആഴത്തിൽ പഠിച്ച ശേഷം പരിശുദ്ധാമ്മയായ സഭയോടുള്ള സ്നേഹം നമ്മിൽ വളരാനുള്ള ദാനം നമുക്കായി കന്യകാമറിയത്തോട് അപേക്ഷിക്കാം. അപ്രകാരം സംഭവിക്കട്ടെ.
1: E dopo aver approfondito la costituzione Lumen Gentium, chiediamo alla Vergine di ottenerci questo dono. Ci cresca in tutti noi l'amore per la Santa Madre Chiesa. Così sia.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

Buona Pasqua a tutti!

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.